0: അണ്ടാ സാഹ്ക്കൻ്റെ ഉണ്ടേച്ചാൻ കാണാവില്ലേ ശിർ ആണാവില്ലേ ശിർ ജാണാവില്ലേ ശിർ നാണാവില്ലേ ശിർ തോണാവില്ലേ ശിർ ഫേർ മനുഖ് പൂരെ ഡിസ്പ്ലേ എന്താ മാലക് ഉണ്ട.
1: വെരി സോറി ചാച്ച, വെരി സോറി.
0: ഇസ് ബാർ താ മാഫ് കർ ദിത്ത അഗേ തോ കോയി ബഹാനാ നീ ചലോ ഹുൺ ചലോ.